ഇല്ലെങ്കിൽ ഔട്ട് വിട്ട് ഔട്ട് സർസുകയാണ് ആട്ട് നിലാവ് ചൗക്കനെന്ന ഭൂമി പിവല്യായ പേനിക് പറ്റാം പിവല്യായ മിറ്റ് ഔട്ട് സറയാണ് ആട്ടേക്കങ്ങാട്ട്സനറയാങ്മിൻ സിലലറികുണ്ടാവുമ്പോൾ സിലലറികയാണ് അവിടെ മാണിക്ക് വല്ല അമ്മാക്കറ്റു സങ്ങാട്ടമ്മാളു തലവ് തുങ്ങ സുലാവ് മികച്ച് സമിൻ

위가 될것 같고 엄마 다음나 누다가 나 위가 찍겠냐고 막 이거 말했는가 지금이야 말했고 지금 아마 막좀 말했고 우리 대구 안내인이 지하면에 나오고 또 고갈로 파고바에 나오고 이거 막 말했는가 일루가 일루일이야 말했고 요마 아마 막진 일로 말했고 로케야 말했는가 ഖയാഖാർലെഖാർലുങ്ങ അമാമക്കി ലുഗു ഉയിഗ പല്ലിഖയാഖാർലുഗു ഇഹുമട്ടാലെഖലർ മിഗമഹുബൈ ചികിന്നിയാപ്പി ഖൈ മല്ലി ഉതഖാനിങ്ങിയാർനലഖയാഖമ ഇഹുമല്ലെഖ്ലുങ്ങ ഉതഖാനിഖമിയാർലുഗു തഗുതുക്തുതഖന്നെഖമിയു കിങ്ങുല്ലിയാനിക്ലു കിങ്ങുഖനാമിക്ലു നെഖിനാമി തയാന അക്തിഗിമി നഖഖർനർലുനി ചികി തികിമ്മാമ ദാക്വ കിങ്ങുല്ലി നാർലു താംനലു കിങ്ങുഖനാ ആങ്ങിച്ചിയമേർതർതുർലു ദുക്തു ഇല്ലിക്ക് ഇഗലുഖി നാഗാർലക്കി ലുഗു നിരിഗംനു നിരിഗപ്തൈലാനു തഖ്ഖക്ലു ഉന്നുഖലി മിമ അക്കുതിഖഗയാമ അഫുതിതിഗുത് ഖിമിനു ഐ ലുനിയുക്തൈന ദുക്തു തഖലാർതനി നിരിഗമിലു പില്ലുഖിബാർല ലിയല്ലക്കമി നഗല്ലുവാങ്ങിഗയാക്ലുനി тикиути магу тупеквина наати ниннуктерлуну халуманерму тупиммаарлуну нериттиартаммаарниалерамну нуктилеқиммаарлуну игалеқиммаарлуну пиганну ятаа иллиннарнинганин нерилуарами луубакиақ хивуллерминеқиллаавунгин неригами хунгитқаарлуни уужулиорлуну иллиннарнералуини неригамну хиникнилулералуарлу талу анниалитсиамиа ман анниалитсиамиа ман ഗമ്മ കണ്ണുപ്പിയുക്ഷായുന്നേ പള്ളിയച്ചിയമ്മയാലയല്ല മെമ്മൻ കപ്പ്യാഹുച്ചിയമ്മയാലുങ്ങ ഇനു നുട്ടറാവുന്നിലോട്ടായ്മ അങ്ങ് കപ്പ്യാനത്തമ്മ ആവുലിയില്ലോലിട്ടുങ്ങ കപ്പ്യാഹുച്ചിയമ്മയാലുങ്ങ തൊക്കുന്നപ്പൻ കിങ്ങുന്നിറലു കൗജി മങ്ങി കൗജി മങ്ങിമാലക്കു ഹിബുനിറലു കൗജി മങ്ങിലു തകുവ തൊക്കുമ്മയാകുമാലത്ത ഇഹുമമ്മാകാലുങ്ങ നുട്ടക്കക്കലു തമപ്ത തൊക്കുയുമാലർന്നപ്പ താന്ന ഇഹുമകിലർലു കപ്പ്യാഹു ലുവിച്ചിയമ്മയറിയൊക്ലു കപ്പ്യാനർത്തമി തുഹ്യാർണിലുക്ലുങ്ങലു പിലറിയറിച്ചിയമ്മയാലറക്കു നിബ്ലക്തല്ലാറലോർലു നിബ്ലറുന്നയമ്മൻ നിബ്ലറുന്നയച്ചിയമ്മയമ്മൻ നിബ്ലർണിലുട്ടക്കുകളോ നിപ്പ്യ ഇലുഹിച്ചിയമ്മയമ്മാലിമ്മൻ പിലറിയറിച്ചിയമ്മയറക്കു ഇമിച്ചിന്നിലുപ്പക്ലുകുലു നാക്ലുങ്ങിറലാവും മനില ഇമിച്ചിന്നിലുട്ടർലുകുലു ഈ നാറാങ്ങമി ഉയിട്ടമ്മ അയുലി അയുലർ പള്ളിയച്ചിയമ്മയാലു കയ്യുഹിനിയാലു അമ്മ കപ്പ്യാഹുങ്ങേറാല്ലമ്മയാർലുങ്ങ കപ്പ്യാഹുങ്ങേറാല്ലമ്മയാർന്നിറമ്മ നാങ്ങതമെന്ന പിലുക്കയറി പിലുക്കച്ചിയമ്മയാലക്കു നിഖാക്തലിറമി നിഖാക്കമി കൗജിജ്യവുമില്ലുണി ഉണാവുലു തകുവ മക്കിജ്യവുമിച്ചിയാർന്നിയാർന്നിട്ടുണ്ട് അന്നയച്ചിയമ്മയാകലോർലുണി അന്നകുലക്ലുണ്ടല്ലോ അന്നകമില്ലു ഇലാഹിബുല്ലർമി നിഖാലാർലുണി കൗജി ജ്യോമികമി അനക്ലുണി ഹുങ്ങിലക്ലുണി ഇലാഹുങ്ങില്ലോവിങ്ങിറ്റുകലോ ഇമനല്ലോവി പിന്നെയാക്തൂയാകുന്നയിലോ ധ്യാന പികയാക്ലുണി പികമി ഹുങ്ങില്ലോവിലക്ലുണി ഇമ്മ കാനകലോകമി കയ്യുഹികിയാലത്തു വിനിയുകലോ തേക്ക പിലൊക്കിന്നെ വിനപ്പു ഉവകുക്ലി ഇനുലാഖ്യോർലുന ഇനുലാഖ്യോങ്ങിയമ്മയാർലുന്നു താണുങ്ങ അങ്ങുലാലിംഗ് മുങ്ങാർലുന്നു തിക്കിറത്തപ്പു മീമി ഹന്നിങ്ങയുമിങ്ങാറിയാർലുട്ട മീങ്ങുലത്തില്ലുക ഹന്നിങ്ങയുമിങ്ങാറിയാർലുട്ട മീ ജൂൺ ജൂലൈ ആഗസ്റ്റ് അട്ടുള്ളിയാർത്തില്ലു താണുങ്ങ ടിക്കി ജൂമിറത്തുന്ന ഔല്ലാകയാ പക്ലുട്ട പിഹുക്ലുട്ട ഔല്ലാകയാ നാ പക്ലുട്ട തുക്തുക്തുകലോ കക്ജുവിറ്റു മൻ തകുവ താൻ കക്ജുല്ലുവാവിൽ കുമ്മിയുറ്റിക്കിത്തലക്കുകൾ അയുലുവാവികിയാകട്ടെ തുക്തുകിയാക്തകുമാകമി ഗിഹിയാനി ഊക്തുലാക്തുകലോ കഹുബ്ലുളി നാൻ മക്കോശിക്കിറ്റു കനാങ്ങിട്ട പൂറിഹുകൈൻ തമക്കോഹുബ്ലുളി നാ തിയ നൈത്തു കട്ടത്തുവാങ്ങി മൻ തിയ നൈത്തുമ കക്ജുലിയോക്ലുണി കൗക്തു നാർലുവ കക്ജുലിയോക്ലുണി ഇങ്ങനെ കർണക്ലുണിലോ അക്സ കട്ടത്തുവാങ്ങി മ തിയനൈത്തുമ കക്ജുലിയോക്ലുണി കൗക്തു നാർലുവു തിങ്മിയാർ തിങ്മിയാർ നിലുഗ്ലുണി ഊക്തോർണിയാർലുണി ഒക്ക